ദൈവീക രാഗം. നിഗഴ്ചിയിൽ സൂളമംഗളം സഹോദരികൾ പാടിയ ശ്രീ കന്ദഗുരു കവചം.